നിങ്ങൾ കേട്ട ക്രിസ്തവ ഗീതത്തെ തുടർന്ന് ഇസ്ലാമിക ഗീതമാക്ക് റഷീദ ബേഗം കുളുവിനർ പാടിയ ഇന്ത പാടൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിപ്പത് ടി ആർ ടി തമിഴൊളി ഇടംപെട്ടു കൊണ്ടിരിക്കുന്നു. തേനും പാലം കലയുക നേരം ശരിയാക 11:24. മനം കനക്ക് മിരവുകളിൽ മഴത്തുളികൾ ഒവ്വൊന്നും നെഞ്ചിൻ ഭാരത്തെ കരയ്ക്കും തുളികളാക മാറുകണ്ടന. തനിമയിൽ ഇരിക്കും പോലെ വീശും മെല്ലിയ കാറ്റും പൊളിയും തൂറലും മനതുക്ക് തരും ആറുതലേ തനി. എ ആർ റഹ്മാനിന് ഇസയിൽ ചിത്ര മറ്റും സുജാത അവരുടെ തേൻ കുരലിൽ എന്മേൽ ഉളുന്ന മനത്തുളിയേ പാടൽ. അന്ന പാടൽ ഒളിപരപ്പുവതിക്ക് മുൻപൻ ഒരു വിളംബര ഇടവേളയ്ക്ക് പോയിവിട്ട് അന്ന പാടലെ കേൾപ്പോ.
1: വൻകുവർക്ക് വന്ന് 15 വർഷമാ പോയിട്ട് ഒരു ഒഴുങ്കാന വീടില്ല, ഒരു ലൈസൻസ് കൂടി എടുക്കില്ല. ഞാൻ ഇതിനെ
2: ഉള്ളിട്ടുകൊണ്ടു അയ്യോ ഉനക്ക് തെരിയാതപ്പാ ഇന്ദ്ര ഡ്രൈവിംഗ് ലൈസൻസ് പോണപ്പ ലൈസൻസും എടുത്ത് കൊടുക്കുറാങ്കളപ്പ പുതു വീടും വാങ്ങി കൊടുക്കുറാങ്കളപ്പ വീട് വാങ്ങുന്നത് ലോണും എടുത്ത് കൊടുക്കുറാങ്കളപ്പ ഒരേ കല്ല് ചെണ്ട് മങ്ങി അടിച്ചിട്ട് വേറെ പെറുപ്പ ഉണ്ട് കടയ്ക്ക് ഇപ്പ എല്ലാം ചെയ്യാൻ വരെ പോകും.
3: ആമാം വൻകൂവർ കനഡാവിൽ പലർ ഇന്ദ്ര നിർവനർ തവേന്ദ്രം അവർക്കളുടെ തൊടർബ് കൊണ്ട് പുതുതാക വീട് കെട്ടിക്കൊണ്ടാർക്കൾ. സാരഥി അനുമതി പത്രത്തെ വിറവാക പെറ്റുകൊണ്ടാർക്കൾ. നിങ്ങളും തയക്കമന്ത്രി വിറവാക തൊടർബ് കൊള്ള. 744 East 30 അവന്യൂ വൻകൂവർ കനഡ. തൊടർബ് തൊലവിസി ഇലക്കം 604-719-52-52. മറന്നുവിടാതിക്കൾ വിറവാക പുതുതാക വീട് കെട്ടിക്കൊള്ള. விரைவாக சாரதி அனுமதி பத்திரத்தை பெற்றுக் கொள்ள. தவேந்திரம் தொடர்பு தொலைபேசி இலக்கம் 604-719-52-52. விரைவான சேவைக்கு இந்திரா நிறுவனம்.

0: ഇല്ലേ പോലെ ഇത് കേട് കേടുക അത്
1: തിളപെടുന്നില്ലേണ്ടത്
0: ഒരു തരം കാണില്ലേ
1: അതാണ്
0: ശ്യാമള സ്വന്നത് ഫൈബർ എടുക്ക
1: വരയില്ലേണ്ട
0: ഇല്ല വേല ചെയ്താണ്ട് ചില വിലയിൽ വയർ തട്ടുപെട്ട്
1: പോയി
0: ഓ മോ
1: ഓക്കെ ശരി അപ്പൊ ഇനി ഇതോടെ നിറവ് ചെയ്ത് കൊള്ളുവമ്മ.